0: He's saying that it's wrong to say that Quran says women should be confined into their homes and women should sit at their homes obediently. He says Prophet's first wife, Khadija, was a very successful businesswoman and took out many other examples from Quran itself, saying that the Islamic history is being misunderstood here and we completely condemn whatever statements is being made by Kanthapuram Abu Bakr Muslim. Remember, he's a very influential figure and mostly we don't see political parties coming out and hitting out against him. But this time, all the political parties, including prominent faces like Chief Minister V.D. Satheesan, have condemned the statement and said that they all stand strongly by the women. Meanwhile, the BJP has questioned the Muslim League who tried to shield Abu Bakr Musliar, and saying that Muslim League has been called by a secular party by Rahul Gandhi. Muslim League is part of the Congress and UDF government. So is that the stand of the Congress also? What is Congress's viewpoint on Muslim League trying to shield this person who made very regressive statements in a society like us? Listen to the reactions.
1: പത്തൊമ്പതാം നൂറ്റാണ്ടില് വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്, ഒരു സംശയം വേണ്ട. മാത്രമല്ല, ഇസ്ലാമിക ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിനെ പോലും തെറ്റായി അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ വലിയൊരു ബിസിനസ് വുമണായിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരിയായിരുന്നു. ഐഷ പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യ കമൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സർവസൈന്യാധിപയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന ബിൽക്കീസ് രാജ്ഞിയായിരുന്നു. അപ്പോൾ ബിസിനസ് നടത്തിയിരുന്ന ഒരു വനിത, സർവസൈന്യാധിപയായിരുന്ന ഒരു വനിത, രാജ്ഞിയായിരുന്നൊരു വനിത, ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്.
2: We know that V.D. Satheesan is the chief minister and I am not meaning any disrespect to him as an individual. Politically, he is beholden to the Indian Union Muslim League. I am not saying this, that you all know it. And so while he may say this today as a political damage control, the fact is that V.D. Satheesan as the chief minister cannot operate without the support of the Indian Union Muslim League. They may have decided because of the national outcry to cut their losses on this issue. But the fact is, regardless of whether you condemn Kanthapuram, there are elements within the government headed by the Congress who keep saying madamana madamana madamana. So what are you going to do? Every day you're going to condemn the Indian Union Muslim League?
0: Well, the issue started when Kanthapuram Abu Bakr Musliar made a statement 2 days ago in a conference that was held in Kochi. He said that the parda system was introduced in Islam as Islam knew that if women are exhibited in public places, it can cause destruction. He also says that women needs to sit obediently at homes, and that's how it should work. People are forgetting religious beliefs, and that should be reminded. He also went on to say that whoever tries to oppose us, whoever tries to call us out, we are religious scholars who have studied our religion, and we'll keep saying whatever our religion taught us. Listen to what he actually said a few days ago.
3: അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
0: As a follow-up story, there is a breaking news that's coming in. As a journalist working with a prominent Malayalam news channel, I had to issue an apology after she made some remarks questioning the statements made by Kanthapuram Abu Bakr Musliar. A journalist working with a Malayalam news channel called Big TV had made an intro while starting a debate in which she says that there are multiple Muslim women in this country, like Sofia Qureshi, who led our forces at the international level. We have the examples of Justice Fatma Bibi Bibi, who delivered justice inside the courtrooms. She also went on to remind the scholars, the Muslim scholars, about all these women and said that if a Muslim woman, Muslim girl, dances for Onam or on a stage, it's called haram. While the religious scholars have no issues if the men in the community are caught in MDMA cases or are caught using drugs, or even if they assault women, there is no issue. She also questioned the political parties who maintain silence, some of the Muslim League ministers who escaped the whole controversy, saying we do not want to comment on it. The video received much criticism later. That video was removed from all the social media platforms of the channel, and she also issued an apology, saying that if my statements cause any hurt to anyone's religious beliefs or sentiments, then I tender an unconditional apology. She also said that some of the statements that was made during the debate should have been avoided. Listen to what she said as an intro during that debate.
4: ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി കോളേജിൽ ഒരു ഡാൻസ് കളിച്ചു പോയാൽ അത് ഹറാമും, ആണൊരുത്തന്മാർ കഞ്ചാവടിച്ചാലും എം ഡി എം എ കേസിനകത്തായാലും അന്യന്റെ പെണ്ണ് പിടിച്ചാലും അത് കിതാബിലെ സുന്നത്തുമെന്ന് കരുതുന്ന മതാചാര്യന്മാർക്ക് കേൾക്കാൻ ഈ നാടറിയുന്ന മുസ്ലിം മിടുക്കി പെണ്ണുങ്ങളുടെ പേരുകളുണ്ട്, ഇനിയും വേറെ 100 പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാനും പൊതുവേദിയിൽ ഇറങ്ങിയാൽ നാശമുണ്ടാകുമെന്നും ഇനി വരണോരൊക്കെ പർദ്ദയിട്ട് മൂലയ്ക്ക് കുത്തിയിരുന്നോളാനും പറഞ്ഞിരിക്കുന്നത് കാന്തപുരമാണ്. അപ്പറഞ്ഞത് പള്ളിയിൽ വയള് പറയുമ്പോൾ പലതും പറയുന്നത് പോലെയല്ല എന്നും ഇതാണ് നിയമമെന്നും ആഘോഷിക്കാൻ സമസ്തയുടെ യുവജന സംഘടനകളും INL ക്യൂ നിൽക്കുന്നുണ്ട്. പ്രതികരിക്കാൻ നമ്മളില്ലെന്നും ചോദിക്കേണ്ടെന്നും തടിതപ്പുന്ന കോൺഗ്രസ് ലീഗ് മന്ത്രിമാരുമുണ്ട് ഈ നാട്ടിൽ.
0: Well, that's all we have from the Kerala segment. Over to my colleague Pramod.
5: Thank you, Shibi Mol, Apurva Jayachandran and Anaga Keshav for bringing all the important updates. Like we said, So South is a one-stop place for all the news and updates from the states of Tamil Nadu, Kerala, Karnataka, Andhra and Telangana. Thank you for watching So South. Keep watching India Today.